നമോ നർക്കനാശിസ് ദേവം പ്രകാശയ നംഗം സ്വരൂപേ പങ്കം ബഭൂത്തെ പരമാസം പരമാസേ സദാ സർവസാധേ അഗാധ സ്വരൂപേ നിർബാധ ബഭൂത്തെ അനംഗീ അനാമേ നിർഭംഗീ ദൃകാമേ നിർഭംഗീ സ്വരൂപേ സർഭംഗീ അനൂപേ ന പൂത്ര ന പുത്ര ന സത്ര ന മിത്ര ന ദാത ന മാത ന ജാത ന പാത നിർസാക് നിർസാകം ശ്രീകാമിത്വമേകഹേ സദൈവം പ്രവഹ ജയ ജയ ഭഗവതി ജാന്ത